നമസ്കാരം ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനമാസം 11 തീയതി വെള്ളിയാഴ്ച. ഞങ്ങളുടെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സവിനയം സ്വാഗതം ചെയ്യുന്നു. പ്രഭാഷണം, ചിത്രീകരണം, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ.

ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. MV റാണി ലക്ഷ്മി നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപിലേക്ക് MV ബാരട്ട നാളെ രാവിലെ 6:15 യാത്ര പോകും. 8:30 ആയിരിക്കും ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക്.

0: മടക്കയാത്ര. നാളെ രാവിലെ 6:15 MV ഹഡ്ബേ സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 8:45 MV നോർത്ത് പാസേജ് നാളെ രാവിലെ 11 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും സ്വരാജ് ദ്വീപിൽ ഉച്ചയ്ക്ക് 1 എത്തിച്ചേരുന്ന ഈ ബോട്ട് അവിടെ നിന്നും ഉച്ച കഴിഞ്ഞ് 2:30 നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് MV റാണിച്ചങ്ക നാളെ രാവിലെ 11:30 യാത്ര പോകും. ഉച്ച കഴിഞ്ഞ് 2 സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് യാത്ര തിരിക്കും. MV ജോളി ബോയ്, ഷഹീദ് ദ്വീപ്, സ്വരാജ് ദ്വീപ്, സ്ട്രൈറ്റ് ഐലൻഡ്, കദംതള, ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് നാളെ രാവിലെ 7 യാത്ര പുറപ്പെടും. 28 ഞായറാഴ്ച രാവിലെ 7 രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര. ഷഹീദ് ദ്വീപിലേക്ക് MV ബാരട്ട നാളെ ഉച്ചയ്ക്ക് 2:30 യാത്ര തിരിക്കും. അവിടെ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര നാളെ വൈകുന്നേരം 4:30. MV കമോട്ട നാളെ വൈകുന്നേരം 5 സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി നാളെ വൈകുന്നേരം 5:30 ഈ യാത്രാ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് യാത്ര തിരിക്കും. യാത്രാ ബോട്ടുകളുടെ സമയവിവരമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: It's raining offers on the new age Baleno this season. Upgrade to the bold and techy new age Baleno and get amazing benefits, easy finance options and incredible exchange deals. Rush to your nearest Nexa showroom today and take home the new age Baleno with amazing offers and a 1 lakh kilometer or 3-year warranty. TNC apply. Nexa.
2: तेज बुखार, पसीना आना, सिर और शरीर में दर्द, उल्टी और कमजोरी,
3: ये मलेरिया के लक्षण हो सकते हैं।
2: मलेरिया संक्रमित मादा एनोफिलीज मच्छर के काटने से फैलता है।
3: समय पर इलाज न मिलने पर ये बीमारी गंभीर रूप ले सकती है।
2: सोते समय मच्छरदानी का उपयोग करें।
3: घर और आसपास पानी जमा न होने दें।
2: पानी की टंकियों और बर्तनों को ढक कर रखें।
3: अगर बुखार हो तो रक्त की जाँच करवाएं।
2: अब हम कर सकते हैं।
3: अब हमें करना होगा।
2: मलेरिया को मिलकर हराना होगा।
3: स्वस्थ जीवन अपनाएं, मलेरिया को दूर भगाएं।
2: स्टेट हेल्थ सोसाइटी द्वारा जनहित में जारी।
0: ശ്രോതാക്കളെ, ഇന്ന് മുഹറം. വിശ്വാസിയുടെ പുതുവത്സരമാണ് മുഹറം. അല്ലാഹുവിന്റെ ആദരം ലഭിച്ച 4 ലോക ചരിത്രത്തിലെ ഒട്ടുമിക്ക സുപ്രധാന സംഭവങ്ങൾക്കും അവിസ്മരണീയ നിമിഷങ്ങൾക്കും സാക്ഷിയായ മാസം. വിശ്വാസികൾ എന്തുകൊണ്ടും ആദരപൂർവം വരവേൽക്കേണ്ട മാസമാണ് മുഹറം എന്നതിൽ സംശയമില്ല. ഇന്ന് മുഹറത്തോടനുബന്ധിച്ച് ശ്രീ MK മുഹമ്മദ് നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.

الحمد لله رب العالمين، الصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين. മുഹറം മാസം പിറന്നതോടുകൂടി നാം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഹിജർ വർഷ കലണ്ടറിലെ ഒന്നാമത്തെ മാസമാണ് മുഹറം. ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒട്ടനവധി സംഭവങ്ങൾക്ക് ഈ മാസം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അള്ളാഹു ആദരിക്കുകയും യുദ്ധം നിഷിദ്ധമാക്കുകയും ചെയ്തിട്ടുള്ള മാസമാണിത്. ഇസ്ലാമിൽ മുഹറത്തിന് വളരെയേറെ ചരിത്ര പ്രാധാന്യമുണ്ട്. അറബികളിൽ പ്രാചീനകാലത്ത് ഈ മാസം അറിയപ്പെട്ടിരുന്നത് അൽ മുഅത്തമർ എന്ന പേരിലായിരുന്നു. അൽ മുഅത്തമർ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം സമ്മേളനം എന്നാകുന്നു. അറബികൾ തങ്ങൾക്കിടയിലെ തർക്കങ്ങൾക്കും ഭിന്നതകൾക്കും പരിഹാരം കാണുവാൻ അക്കാലത്ത് മുഅത്തമറുകൾ കൂടാറുണ്ടായിരുന്നു. അങ്ങനെ ഭിന്നതകൾ പരിഹരിച്ച് അടുത്ത വർഷത്തേക്കുള്ള ബന്ധങ്ങൾ പുനർനിർണയിച്ചുകൊണ്ടായിരുന്നു പുതുവർഷത്തെ അവർ സ്വാഗതം ചെയ്തിരുന്നത്. അറബി മാസങ്ങൾക്ക് ഇന്നുള്ള ഈ പേരുകൾ ലഭിച്ചത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രപിതാക്കളിൽ ഒരാളായ ഖിലാബ് ബിൻ മുറയുടെ കാലത്താണ് എന്ന് പറയപ്പെടുന്നു. മുഹമ്മദ് നബിയിലൂടെ ഇസ്ലാം മക്കയിൽ വരുന്നതിൻ്റെ 200 വർഷം മുമ്പാണ് ഈ സംഭവം. മുഹറമാസത്തിന് മുഹറം എന്ന പേര് ലഭിക്കാനുണ്ടായ കാരണം അറബികൾ യുദ്ധം വിലക്കിയ മാസമായിരുന്നു അത്. ദുൽഖഅദ്

ദുൽഹജ്ജ്, റജബ് എന്നീ മാസങ്ങളിലും യുദ്ധം നിഷിദ്ധമായിരുന്നു, അഥവാ ഹറാമായിരുന്നു. അവർ ജീവിത ആവശ്യങ്ങൾക്കായുള്ള വിഭവങ്ങൾ ശേഖരിച്ചിരുന്നതും മതസാംസ്കാരിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധയൂന്നിയിരുന്നതും ഈ മാസങ്ങളിലായിരുന്നു. കലഹപ്രിയരും യുദ്ധക്കൊതിയന്മാരുമായിരുന്ന അറബി സമൂഹത്തിൽ സമാധാനത്തിൻ്റെ നാളുകളായിരുന്നു ഈ മാസങ്ങൾ. ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം എന്നിവ ഹജ്ജ് കാലവും റജബ് ഉംറ നിർവഹിക്കുവാനുള്ള മാസവുമായി നിശ്ചയിച്ചുകൊണ്ടുള്ള സമ്പ്രദായം ഇബ്രാഹിം നബിയുടെ കാലത്തെ തുടർന്നു പോന്നിരുന്നു. പരിശുദ്ധ കഅബയിലേക്കുള്ള തീർത്ഥാടകർക്ക് നിർഭയരായി സഞ്ചരിക്കുവാൻ കഴിയുന്നതിന് വേണ്ടിയാണ് യുദ്ധവും കവർച്ചയും ഈ മാസങ്ങളിൽ നിരോധിക്കപ്പെട്ടിരുന്നത്. ഷഹ്റുല്ലാ, അള്ളാഹുവിൻ്റെ മാസം എന്നാണ് മുഹറം മാസത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചത്. ഇസ്ലാം ഈ മാസത്തിന് വളരെയധികം പവിത്രത കൽപ്പിച്ചിരുന്നു. റംസാൻ നോമ്പിന് ശേഷം മുഹറം മാസത്തിലെ നോമ്പിനാണ് നബി തിരുമേനി ഏറ്റവും അധികം ശ്രേഷ്ഠത കൽപ്പിച്ചിരുന്നത്. അബൂ ഹുറൈറ ഉദ്ധരിച്ച ഒരു പ്രവാചക വചനത്തിൽ പറയുന്നു, റമളാൻ മാസത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ വ്രതം ഏതാണ് എന്ന് ഒരിക്കൽ നബി തിരുമേനിയോട് ചോദിച്ചു. നബിയുടെ മറുപടി, നിങ്ങൾ മുഹറം എന്ന് വിളിക്കുന്ന അള്ളാഹുവിൻ്റെ മാസം എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ മുഹറം 9-ഉം 10-ഉം നോമ്പനുഷ്ഠിക്കൽ പ്രബലമായ സുന്നത്ത് അഥവാ പ്രവാചകചര്യയായി കണക്കാക്കപ്പെടുന്നു. മുഹറം 9-ഉം 10-ഉം താസുആ എന്നും ആഷുറ എന്നുമുള്ള പേരുകളിലാണ് ജാഹിലിയ അഥവാ അജ്ഞാതകാല അറബികളിൽ അറിയപ്പെട്ടിരുന്നത്. പ്രബലമായ അഭിപ്രായ പ്രകാരം മദീനയിലേക്ക് പാലായനം ചെയ്ത നബി തിരുമേനി മുഹറം 10-ന് ജൂതന്മാർ വ്രതമനുഷ്ഠിക്കുന്നത് കാണാനിടയായി. എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് അദ്ദേഹം അന്വേഷിച്ചു. മൂസാ നബിയും അനുചരന്മാരും ഫറോവയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതരാവുകയും ഫറോവ ചെങ്കടലിൽ മുങ്ങിമരിക്കുകയും ചെയ്ത ദിവസമാണതെന്ന് അവർ പറഞ്ഞു. മൂസാ നബിയുടെ കാര്യത്തിൽ നിങ്ങളെക്കാൾ അർഹതയുള്ളത് ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം നോമ്പനുഷ്ഠിക്കുകയും അനുചരന്മാരോട് വ്രതമെടുക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തു. മുഹറം നമ്മെ അനുസ്മരിപ്പിക്കുന്ന ചരിത്ര സംഭവങ്ങളിൽ ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള പാലായനം തന്നെ. ഹിജറാബ്ദത്തിന് ആ പേര് ലഭിച്ചത് തന്നെ നബിയുടെ ഹിജറ സംഭവത്തിൽ നിന്നാണല്ലോ. മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള പ്രവാചകൻ്റെ പാലായനം ഒരു ഒളിച്ചോട്ടമോ കുടിയേറിപ്പാർപ്പോ ആയിരുന്നില്ല. ഇസ്ലാം പരമമായി പ്രാധാന്യം നൽകുന്നത് ആദർശത്തിനാണ്. അതിനു മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന എന്തിനേയും ത്യജിക്കുവാനുള്ള സന്നദ്ധതയായിരുന്നു ഹിജറ. ജനിച്ചു വളർന്ന നാടും വീടും വെടിഞ്ഞ് വിദൂരദേശത്തേക്ക് മാറി താമസിക്കുമ്പോൾ ദൈവകൽപ്പന മാത്രമായിരുന്നു അവരുടെ ഒരേ ഒരു പ്രചോദനം. അള്ളാഹുവല്ലാത്ത യാതൊന്നിനും തങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയില്ലെന്ന പ്രഖ്യാപനമായിരുന്നു അത്. ഹിജറക്ക് ചരിത്രപരമായ ഈ ഒരു പ്രാധാന്യം മാത്രമല്ല ഉള്ളത്, സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു സജീവ ബോധനമായി എപ്പോഴും നിലനിൽക്കേണ്ട ഒന്നാണ് ഹിജറ. നാടും വീടും വിട്ട് ഹിജറ പോകുന്നതിന് മുമ്പ് സ്വന്തം ദേഹേച്ഛകളിൽ നിന്നാണ് ഹിജറ ചെയ്യേണ്ടത്. ദൈവകൽപ്പനകൾ അംഗീകരിക്കുന്നതിന് വിലങ്ങായി നിൽക്കുന്ന എല്ലാ അഭിരുചികളിൽ നിന്നും അഭിലാഷങ്ങളിൽ നിന്നും പ്രവണതകളിൽ നിന്നും ശീലങ്ങളിൽ നിന്നും ആദ്യമായി പാലായനം ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും ഉത്കൃഷ്ടമായ ഹിജറ ഏതെന്ന് ഒരിക്കൽ നബി തിരുമേനിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി അനിഷ്ടകരമായതിൽ നിന്നുള്ള പാലായനം എന്നായിരുന്നു. ഒരു സത്യവിശ്വാസിക്ക് ഇഷ്ടപ്പെടാനാവാത്ത, ഇഷ്ടപ്പെട്ടു കൂടാത്ത എല്ലാറ്റിൽ നിന്നുമുള്ള പാലായനമാണ് ഹിജറ. ഹസ്രത്ത് ഹുസൈൻ റളിയല്ലാഹുവിനു രക്തസാക്ഷിത്വം വഹിച്ച മാസം കൂടിയാണ് മുഹറം. ഹസ്രത്ത് ഹുസൈൻ മുഹമ്മദ് നബിയുടെ പൗത്രനും അലി റളിയല്ലാഹുവിൻ്റെയും ഫാത്തിമയുടെയും പുത്രനായിരുന്നു. ഇസ്ലാമിക ഖിലാഫത്തിന് അതിൻ്റെ യഥാർത്ഥ ചൈതന്യം നഷ്ടപ്പെടുകയും അത് പാരമ്പര്യ വാഴ്ചയിലേക്കും വ്യക്തികളുടെ സ്വേക്ഷാധിപത്യത്തിലേക്കും അതപ്പതിക്കുകയും ചെയ്തപ്പോൾ അതിനെതിരെ വീരസമരം നയിച്ച് രക്തസാക്ഷിത്വം വരിച്ച മാസം. ഈ വക ചരിത്ര സംഭവങ്ങളിൽ നിന്ന് ശരിയായ പാഠം ഉൾക്കൊണ്ടും തെറ്റായ ജീവിതത്തെ തിരുത്തിയും പുതിയ ഒരു നല്ല ജീവിതം നയിക്കുവാൻ ഈ പുതുവർഷം നമ്മെ തുണക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.

മുഹൂർത്തത്തോടനുബന്ധിച്ച് ശ്രീ എം കെ മുഹമ്മദ് നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചിത്രീകൃത പരിപാടി. രചന എ സിന്ധു. ശ്രോതാക്കളെ, ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. മയക്കുമരുന്ന് ദുരുപയോഗത്തിനും അനധികൃത കച്ചവടത്തിനുമെതിരെ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ജൂൺ 26 ഈ ദിനം ആചരിക്കുന്നത്. ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. 1987 മുതൽ എല്ലാ വർഷവും ജൂൺ 26 ഈ ദിനം ആചരിക്കുന്നു. ലോകത്താകമാനമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന വിപത്താണ് ലഹരിയുടെ ഉപയോഗവും അതിന്റെ കടത്തും. ഈ വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കാനും മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരെയായുള്ള പ്രവർത്തനത്തിൽ അണിനിരത്തുന്നതിനായാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സമൂഹത്തിനെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരി മരുന്നുകൾ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ലോകരാജ്യങ്ങൾ ലഹരി വിരുദ്ധ ദിനം ആചരിക്കുകയാണ്. യുവതലമുറയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾക്കും മയക്കുമരുന്നുകൾക്കും അടിമകളാകുന്നത്. ഒരു രാജ്യത്തിന്റെ ഭാവി അവിടുത്തെ കുട്ടികളിലാണ്. എന്നാൽ ഇന്ന് ലഹരി മരുന്നുകളുടെ കെണിയിൽ അകപ്പെട്ടിരിക്കുന്നത് കുട്ടികളാണ്. പണ്ടുകാലങ്ങളിൽ യുവാക്കൾ മാത്രമായിരുന്നു ലഹരി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ചെറിയ കുട്ടികൾ പോലും ഇതിന് അടിമപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത മഹാഗർത്തങ്ങളിലേക്കാണ് ലഹരി ഉപയോഗങ്ങൾ പതിക്കുന്നത്. ഇത് ആന്തരിക അവയവങ്ങളെ നശിപ്പിക്കുകയും ഓർമ്മ, ചിന്തിക്കാനുള്ള കഴിവ്, സ്വയബോധം എന്നിവ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ലഹരി എന്ന് പറയുമ്പോൾ നാം ആദ്യം ചിന്തിക്കുന്നത് ആൺകുട്ടികളെയാണ്. എന്നാൽ ഇക്കാലത്ത് ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികളും ഒരുപോലെ സുരക്ഷിതരല്ല. ലഹരിയെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ, കൂട്ടുകാരുടെ പ്രേരണ, വീട്ടിലെ പ്രശ്നങ്ങൾ, അധികമായി ലഭിക്കുന്ന പോക്കറ്റ് മണി, മാതാപിതാക്കളുടെ സമയമില്ലായ്മ, ഇവയെല്ലാം കുട്ടികളെ ലഹരിയിലേക്ക് അടുപ്പിക്കും. തുടക്കത്തിൽ തന്നെ കണ്ടെത്താൻ സാധിച്ചാൽ മരുന്നും കൌൺസിലിംഗും വഴി പൂർണമായും ലഹരി വസ്തുക്കളുടെ ഉപയോഗം മാറ്റാൻ കഴിയും. അപരിചിതരായ ആളുകളോ സ്വന്തം കൂട്ടുകാരോ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പറയുമ്പോൾ വേണ്ട എന്ന് തന്റെ ഇടത്തോടെ പറയാൻ നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചിരിക്കണം. മയക്കുമരുന്നിന്റെ ഉപയോഗത്തിനും അനധികൃത കടത്തിനുമെതിരായാണ് ലോക ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നത്. അമിത ലഹരിയുടെ ഉപയോഗത്തിൽ നിന്നും യുവാക്കളെ ഉണർത്തുക എന്നത് തന്നെയാണ് ഈ ദിനാചരണത്തിന്റെ ഉദ്ദേശ്യം. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം മൂലം നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷം യുവാക്കളും വഴിതെറ്റിപ്പോകുന്നു. യുവാക്കളെ മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്ന് മുക്തമാക്കാൻ സമൂഹം നൽകുന്ന പിന്തുണ പ്രകടമാകുന്ന ദിവസം കൂടിയാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. വിനോദത്തിനോ മറ്റു പല കാരണങ്ങളാലോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. ലഹരി മരുന്നുകളുടെ കെണിയിൽ പലപ്പോഴും അകപ്പെടുന്നതും കുട്ടികളാണ്. ജീവിതം തന്നെ വഴിതെറ്റിക്കുന്ന ഈ വസ്തുക്കളെക്കുറിച്ച് കുട്ടികൾക്ക് വേണ്ടത്ര അറിവില്ല എന്നതാണ് വാസ്തവം. ഉണ്ടായിരുന്നെങ്കിൽ പലരും ഈ ദുർഗതിയിൽ പെടില്ലായിരുന്നു. കേവലം കൌതുകത്തിനായി പലരും ആരംഭിക്കുന്ന ഈ ദുശീലം കാട്ടുതീയേക്കാൾ വേഗത്തിൽ വളർന്ന് സമൂഹത്തെ കീഴ്പ്പെടുത്തുകയാണ്. ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത മഹാഗർത്തത്തിലേക്കാണ് ലഹരിയുടെ ഉപയോക്താക്കൾ പതിക്കുന്നത്. ആഗോള വ്യാപകമായി ലഹരിക്കെതിരെ പ്രതിഷേധ സമരങ്ങളും ജനകീയ മുന്നേറ്റങ്ങളും വർദ്ധിച്ചു വരുമ്പോഴും ജനങ്ങൾക്കിടയിലുള്ള ലഹരിയുടെ സ്വാധീനം അതിനാനുപാതികമായി വളരുന്നുവെന്നത് ആശങ്കയുണർത്തുന്ന കാര്യമാണ്. ജാതി, മത, പ്രായഭേദമന്യേ ലഹരി ഒരുക്കുന്ന അപകട ചുഴികളിൽ പതിക്കുന്നവരുടെ എണ്ണത്തിലുണ്ടാകുന്ന

ഈ വർദ്ധനവാകും വരുംകാലത്ത് മാനവരാശി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയെന്നത് വ്യക്തം. പുതിയ രൂപങ്ങളിലും ഭാവങ്ങളിലും പടർന്നു പന്തലിക്കുന്ന ലഹരിയുടെ ഈ കരാളഹസ്തങ്ങൾക്ക് കയ്യാമമിടുക എന്ന ശ്രമകരമായ ദൌത്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാകുന്നു ഈ ലഹരിവിരുദ്ധ ദിനവും. ശരിയായ അവബോധത്തിലൂടെ മാത്രമേ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ.

ലഹരി എന്നത് കേവലം ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, അത് കുടുംബങ്ങളെ തകർക്കുകയും സമൂഹത്തിന്റെ കെട്ടുറപ്പിനെ ഇല്ലാതാക്കുകയും രാജ്യത്തിന്റെ പുരോഗതിയെ പിന്നോട്ട് വലിക്കുകയും ചെയ്യുന്ന ഒരു മഹാവിപത്താണ്. ലഹരി വസ്തുക്കൾ നമ്മുടെ യുവതലമുറയെയും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരിയുടെ ഉപയോഗം ആശങ്കാജനകമാണ്. ലഹരിക്ക് അടിമകളാവുന്നവർക്ക് ശാരീരികവും മാനസികവുമായ നിരവധി പ്രശ്നങ്ങളുണ്ടാകുന്നു. പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോകുക, തൊഴിൽ നഷ്ടപ്പെടുക, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബകലഹങ്ങൾ, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക തുടങ്ങി നിരവധി ദൂഷ്യവശങ്ങൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ വിപത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാടേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്. ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് നാം ഓരോരുത്തരും ബോധവാന്മാരാകണം. നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ലഹരിയുടെ കെണിയിൽപ്പെടാതിരിക്കാൻ നാം ഓരോരുത്തരും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം.

നേടുക. ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും അതിന്റെ വിവിധ രൂപങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുക. നോ പറയാൻ പഠിക്കുക. ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങളെയും സുഹൃത്തുക്കളെയും ഒഴിവാക്കുക. ശക്തമായി വേണ്ട എന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ടാകണം. ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തുക. വ്യായാമം, കായിക വിനോദങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കുടുംബത്തിന്റെ പിന്തുണയും ആവശ്യമാണ്. തുറന്ന ആശയവിനിമയത്തിലൂടെ കുട്ടികളെയും യുവജനങ്ങളെയും ലഹരിയുടെ വിപത്തിൽ നിന്ന് അകറ്റി നിർത്താൻ രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ട്. ഇതിൽ സമൂഹത്തിന്റെ പങ്കും പ്രധാനമാണ്. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക. ലഹരിക്ക് അടിമപ്പെട്ടവരെ ചികിത്സിക്കാനും പുനരധിവസിപ്പിക്കാനും സഹായിക്കുക. അതിനായി സർക്കാർ, പോലീസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, മാധ്യമങ്ങൾ എന്നിവരെല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതുണ്ട്. നാളെയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളാണ് നമ്മുടെ പ്രതീക്ഷ. ലഹരിരഹിതമായ ഒരു തലമുറയെ വാർത്തെടുക്കാനും ആരോഗ്യമുള്ള മനസ്സും ശരീരവുമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനും നമുക്ക് സാധിക്കണം. കൂടാതെ ഇന്ത്യയെ ലഹരി വിമുക്തമാക്കാൻ കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം 2020 ഓഗസ്റ്റ് 15 ആരംഭിച്ച ദേശീയ ക്യാമ്പയിനാണ് നശമുക്ത് ഭാരത് അഭിയാൻ. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക, യുവാക്കൾക്ക് ബോധവൽക്കരണം നൽകുക, ലഹരിക്ക് അടിമയായവർക്ക് ചികിത്സയും പുനരധിവാസവും ഉറപ്പാക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. നമ്മുടെ സമൂഹത്തിലെ മിക്ക ഇടങ്ങളിലും ഒരു നിർണായക പ്രശ്നമായി മാറിയിരിക്കുന്ന ലഹരി വസ്തുക്കളുടെ ദുരുപയോഗ പ്രശ്നം പരിഹരിക്കുക എന്ന ആശയത്തോടെയാണ് നശമുക്ത് ഭാരത് അഭിയാൻ വികസിപ്പിച്ചെടുത്തത്. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ജൂൺ 17 മുതൽ 26 വരെ രാജ്യത്തുടനീളം നശമുക്ത് ഭാരത് സപ്താഹ് 2026 എന്ന പേരിൽ പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വിശാലമാകുകയാണ് ലഹരിയുടെ ലോകം. പുതിയ ഉൽപ്പന്നങ്ങളും പുത്തൻ മാർഗങ്ങളുമായി ലഹരി നമ്മെ ചുറ്റിപ്പിടിക്കുന്നു. കടലും കരയും ആകാശവും ഒരുപോലെ ഉപയോഗിച്ചാണ് ലഹരിക്കടത്ത്. ആൾത്തിരക്കിനിടയിൽ മറഞ്ഞിരുന്ന് മരണത്തിന്റെ വ്യാപാരികളായി ലഹരി വിൽപ്പനക്കാർ എത്തുന്നു. ഇന്നത്തെ കാലഘട്ടം നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് ലഹരിയുടെ ഉപയോഗം. വ്യക്തി, കുടുംബ, സാമൂഹ്യ തലങ്ങളിലെല്ലാം ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുകയാണ് ലഹരി. ഇതിനെതിരെ സംഘടിതമായ ചെറുത്തുനിൽപ്പ് അനിവാര്യമാണ്. ജീവനും ജീവിതവുമാണ് വലുത്, അല്ലാതെ ലഹരിയല്ല. ലഹരി എന്ന വിപത്തിനെ നമുക്ക് ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാം. സ്വയം നശിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യരുത്. ലഹരിയെ മറന്ന് പ്രകൃതിയെ സ്നേഹിക്കൂ. മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും കൊന്നുകളയാനുള്ള ശേഷി ലഹരിക്കുണ്ട്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ലഹരിയെ പൂർണമായും ജീവിതത്തിൽ നിന്ന് തുരത്തിയോടിക്കേണ്ടത് അത്യാവശ്യമാണ്. ജീവിതമാണ് ലഹരി എന്ന സന്ദേശം സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടത് അനിവാര്യമാണ്. ജീവിതത്തോടുള്ള മത്സരമാകട്ടെ നമ്മുടെ ലഹരി.

അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകൃത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. രചന എ സിന്ധു, ആഖ്യാനം രഞ്ജിനി ടി, ആവിഷ്കാരം മീന പ്രകാശ്, അവതരണം ആകാശവാണി ശ്രീ വിജയപുരം നിലയം. ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിച്ചു. വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ആശംസകളോടെ രഞ്ജിനി ടി.